പിന്നീട് ആകാശവാണി ഷില്ലോങ് കുമാരത്തിന്റെ ജയന്തി ആഘോഷിക്കുന്ന ജന്മേദിനം കവിശലം പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇസ് നൗ ഭാവ്ചു പ്രസിഡന്റ് യു ഇ ഡ കിസത്രുവിൻ മേഘലായ കിബ്രിയോ യഗ നാം ജിയായ് ടാങ് ഹൈപോർവ ലായു ചകതായ ഉച്ചീഫ് മിനിസ്റ്റർ കൊണ്ടത് സംഗ്മാബു യോ മോയുരം നിഭാഗ പി എ എസ് എഫ് അബം നോഗ കോളേജ് ബിൽഡിംഗ് ഉച്ചീഫ് മിനിസ്റ്റർ കൊണ്ടത് സംഗ്മ വൈ പ്രദാവ് യോഗ പ്രൊജക്ട് ഇച്ചനായില്ല യോങ് സോർഗ് ഹെ ഗോപ്പൻ കലായ നോങ്ബാതുറ ഡെപ്യൂട്ടി കമ്മീഷണർ അഭിലാഷ് ബർൻവാൾ എ ടി യു കറി അംബുലൻസ് ചകറി ഭോയ് വില്ലേജ് ലീഡേഴ്സ് അസോസിയേഷൻ കി ഖുബോർ യുബ്നിയ ഉ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി പിന്നോ ഇഹ്യർപത്തഞ്ഞ് ഉറുസ്പാ ഹിറേബിറിയാങ്ക മേഘലായ ഹാഗ റൻസാൻഗ പ്രഥായ് ദൈവ ഏസ്ഞ ഭായ് സ്ത്രോയിൻഗ മേഘലായ കിബിരയോ യാഗ നാം ജി ഐ ടാക് ഛ ഉ പ്രസിഡന്റ് യു എ ഇ ഉ മുഹമ്മദ് ബിൻ സയദ് അൽ നയൻ ഹൈപോർ വ ലാവ് ചകതായ റീസെപ്സ്നി യോങ്ക ഏഷ്യ കി സുത്രോയിൻ യോങ്ക മേഘലായ കിവ പാവ് നാം ഭാ നൈ ഭാ ഇഥിയാങ് ഇസ്മാ ബി വൈദുന യോങ്ക അസദ് തോന്ന പ്രതി കിവ ബോൻ യോങ് ഏസ്ഞ ഭാഗ ഇന്ത്യ ഇവ എം കാം ഇവിടെ എ കം ശിവൻ താ യോങ് എസ് നോക് തി വ കിവിത് വൻ ഗിരി യെ കി സുത്രോയിൻ ദുങ് ഹെ ഹകി ലോം കിവ ഖോ കിവ ചിങ്ങേറ യോങ്ക മേഘലായ ഒയ് ദ ഖെൻ കോ രെ കി നി ഭാ കി മിൻ തോയ് കിവ തെ കി വ കൻ ഥോപ് ന ദോ ഇ എം ബോൻ യോങ് ക ബ്രുമുലിൻ വിറ്റമിൻ സി വ കി ആന്റി ഓക്സിഡന്റ്സ് ഇപ്പിഞ്ഞു നാം കി സുത്രോയിൻ ക മേഘലായ ഹക്കം കതായ ഗരൻ സാൻ കോ എം റോം ക പ്രഥായ് മണി ഇസ്രോം നി ഭാ ക ജല്ല വ കിവ റെപ് കി യോങ്ക ഉച്ചീവ് മിനിസ്റ്റർ കൊണ്ടത് കെ സംഗ്മ ബനു എ എം കാം യങ് ഇരുക്കം സഞ്ചാരി വത്തിക്കന ഇവ വൺറ എ കാം ഇവ പുൻഹുൻ വെ ഇവ യത്തോ വെ ഇപ്പൻ എം കാം യക ടെക്നോളജി കത്വ കലമു ഹകയ ലങ്ക എസ് എസ് പി സി ഒ ഹതുറ കി ഹെ ഓഫീസർ കച്ചനാത് പുലത് ക മേഘലായ യക്കലം ഗി ഇബ ബിയാങ് ഇരുക്കം ക്രെ കാം ഇപ്പലായ് ആൻ ഇരുക്കം പൻ ബൈ പൻ ബിയാങ് ഹൈ ലിയാങ് ഇന്റർനെറ്റ് നെക സൈബർ പോളിസിംഗ് ഇപ്പൻ കല്ല ഇരുക്കം തും കാം തും ജാം വ കി ലെക്സ് ഡങ് ക്യു പലായ് ജിങ്മുർ നെ വ പൻ മൻ യകി നോങ് ചോങ് ചിനോങ് സ്കിപ് പ്രദി usang ma ong ibe job yong kerkom krekam ki pulet to buat uthau upat ne hier hakikam si kamom tne